0: Episode 10. ഉദയനവയായ വിനാടിനവയായ വിലാപി കഥാകരമി നിന്നെ ഐ സി ടി കരണ ഉപയ അനാഗത്തെ കില പ്രശ്നാർത്ഥിയ കെക്ക് കൊയ്യാത്തട്ട് ഹെറീത് യഹപത്തേത് ഹിമനത്തങ് അയഹപത്തേത് ഹിമനത്തങ് എം ആകാരേക്കും പോത്താകനെയാണ് വിതനാക് പുളുവങ്ക് ഏത് മേയാദി കാരണ പിൽമത് കഥാകരാണി തുറു തുറത്താക്ഷണ ഉപദേശുക്ക് ഇന്ത്യക്ക് ജയസിംഗ് മഹാത്മയ അത് അപ്പി ഗൗരവണീയ ആരാധിത്യ വിധിയുടെ സർഹണ സംബന്ധനോ ഡെമോപി അൻ്റെ വിശേഷം അപ്പിക്കുന്നത് ഇവകേം എ ലെവൽ കറണ ബലാഗിനീൻ ഹിമനത്തം മേവനക്കൂട്ടത്ത് എ ലെവൽ ഒലിട്ട് ഐ സി ടി വിഷയധാരാവിൻ ഇഗനകൻ ദറുപടുകൊണ്ട് പ്രശ്ന തീയണോ എന്ന് പുലുവങ്ക് ഉപയ അനാഗത്തെ സംബന്ധി ബിന്ദുവായക്കായി ദിക്കായി ഹത്സിയ ഹത്തായ ഹത്സിയ ഹെറ്റ് ഹായ ബിന്ദുവായക്കായി ദിക്കായി ഹത്സിയ ഹത്തപ്പായി ഹത്സിയ ഹെറ്റ് ഹായ ബിന്ദുവായക്കായി ദിക്കായി ഹത്സിയ ഹത്തായപ്പായി ദേശീയ സൂപ്പഹ ബിന്ദുവായക്കായി ദിക്കായി ഹത്സിയ ഹത്തപ്പായി ദേശീയ സൂപ്പഹ പേ ദുർഘടനക്ക് കാട്ടാക്കറാൻ പുലുവാങ് എവണത്തങ് ഇപ്പനിം ഐ സി ടി നിന്നെ ഏനിസാപ്പൊടി വാട്സപ്പ് മെസ്സേജ് കക്തിന് പുലുവാങ് ബിന്ദുവായി ഹത്തായി ബിന്ദുവായി തുണായി അണു തുണായി പഹായി അണു തുണായി ഹത്തക്കിനാണ് അമ്പിക്കട്ട് ബിന്ദുവായി ഹത്തായി ബിന്ദുവായി തുണായി അണു തുണായി പഹായി അണു തുണായി ഹത്തക്കിനാണ് അമ്പിക്കട്ട് ഉബേ പ്രശ്നയും ഗെറ്റ്ലു ഹിമനത്ത ബ്യാദാസി അമുഖരാണ്
1: മധുശാങ്കം ദന്തമായി മാഹിതാനും ഈ മാതൃകാവേ ഹൊന്ന് മാറിയെങ്കിലും വാങ്ങി തന്നെ മുഖത്ത് മേ ഐ സി ടി കേരള പുഞ്ചിക്കാളി തുറ തുറത്താക്ഷിനി ഇങ്ങനെ ലെവൽ വേൾഡ് കേരള ക്യാമ്പസ് കീല മേക്കിംഗ് അഭി ബലാപുറത്ത് വേണേ എത്രയും ഇറക്കിയ അവസ്ഥാവ ഇതുപോലെ ഇറക്കിയ അവസ്ഥാവ മുണവത് ശ്രിജുവും അപ്പിട്ട് ലബാഗന്ന പുലുവാണ് ഇറക്കിയ അവസ്ഥ സാ മുണവത് വെട്ടു പരിമാണം പിന്നെ മേഘതമായി അപ്പേ ഹിത്തി
0: ആസാവാത്തിക്കരണവ് യമു ഉയ്യു സാ പ്രശ്ന കലയുത്തു കാരണവ കീട്ട് കലിം മാം പൊടി പ്രവേശിക്കണം അപ്പി അറ വിരാമയുടെ കലിംഗ് അപ്പി കഥാകരമീൻ ഹിതപു തന്നെ പൊണ്ടക്കപ്പി കഥാകരകനെ അന്നോണി സമഹർ ദർവോങ്കി തീയനോ മതവാദയക്ക് ഇന്ത്യക്ക് മാത്രം റണിൽ ഒബട്ട മേ അദ്ദേഹം തീയനോ രാജ്യ വിശ്വവിദ്യാലയങ്ങൾ ഗണ്ണ ഐ ടി ഡിഗ്രി ആയിട്ട് വേണ്ട അപ്ഡേറ്റഡ് ഡിഗ്രി പ്രൈവറ്റ് സെക്ടറി ഗണ്ണ് പോലും പ്രൈവറ്റ് ക്യാമ്പസിൽ സിലബസ് ഹറി അളുത്ത് കീന തന്നെ ഇന്ന വിശേഷം എ ഐ സൈബർ സെക്യൂരിറ്റി ഡേറ്റ സയൻസ് വകയെ സബ്ജക്ട്സ് കഥാകരണം കൂടെ കൊള്ളുകയാണ് അളുത്തേക്ക് അഭിനോ കാണുന്നു